ശ്രേഷ്ഠാധിക്കാരനെ ഭവതിന് പുറപ്പാടു സംബന്ധവ് തമ സംഘമേ ജനാധിപതിവരായ മാസ എക്കാമാറകട പിറയാവു ലിപിയേറ്റ മെത്തേക് പ്രതിചാരം ലഭുബവത് വഹമ എമ പുറപ്പാടു പിരിവീമട്ട കട്ടയത്തു കണ്ണ ലെസത് ദന്വമിൻ ശ്രീലങ്ക നീതിജ്ഞ സംഘമയെ നവതത് ജനാധിപതിവരായ ലിപിയാക് യൊമുക്കല്ല തീയണം. വെലാവ് ഉദാസൻ ഹയായി വിനാഡി പനസ്തായി സത്യാഗ പത്രോൾ വിസ്തൃണിമാക്കറാണ് തോറാക്കാൻ കാർട്ടൂണെ അഞ്ജന കേട്ടോ കാർട്ടൂണെ ഇറാനെ ടിക്കാ പിസുകിയല്ല ട്രാം കിയനോ ഏതൊക്കെ ട്രാംറ്റ് മുക്കുതിക്കലതമായി പ്രശ്നം കരഞ്ഞ അഞ്ജനകെ ടോക്ക് കാർട്ടൂണെ സമഗിൻ അത് സത്യാഗ പത്രോൾ വിസ്തൃണിമാക്കുന്ന മമനാൽ ഇൻവിരാജ് വാസനവന്ത് സുന്ദര സത്യാന്ത്യാക്.

0: ini dah otak dah ada.
1: Music Garage with Ravi.
2: ആവാവ മംഗാവിട്ട് പായാതമ്മ അത് പ്രണീഷാണേത് ചേട്ടി വെളാവായി തീയന പ്രണീഷ അപ്പൊ തന്നിട്ട് പിന്നാടി പഹലാക്കി പൊടി കാലയാക്തമായി തീയന അപ്പൊ തന്നെ കത്താക്കരാന്ന് തവ ചേട്ടി വെളാവായി തീയന പ്രണീഷാണ് ഇസലാക്കുവാൻ അരിപ്പുഴ സിന്ധു ആഹാന കമത്തി ഇങ്ങനെ സിന്ധു കീനോട്ട് അടി മണമൊക്കെ സിന്ധു അടിപ്പ് ആഹാന കമത്തി
3: depends on vibe samare velavata fast sindu dagin natano samare velavata dukha sindu dagin adiya
2: lagina
3: everything ekek velavata ekek sindu ahano
2: hari me man kemathi poddak nikan ara mata itana yasas meddik idare ke wage podi vibe yatthina sindu kiyanne kemathi naththa
3: attara mat me dawas tike neera film ekek godakma sindu ayage man ahanawa eke itin ehema baluwama shweta sande o wage sindu me ne godak ahanawa
2: ehema baluwama kiyanawa da nan chotta kala പൊടിക്കാൽ
3: ഓക്കെ ലിറിക്സ് അതി തന്നെ
2: ഷേപ്പ്
3: ഓക്കെ.

0: Lakhanda Radio ITN. Ceylon Green Life Plantation Private Limited. I'm going to live a new green life. Raj Bankwork Surakshit Bhavaya. ഇഹലമ റെക്കവറിനെ സമഗ്രൻ സ്ഥാപന തൻപത്തു സന്ധ ഇഹലമ പൊലിയ RDB ബാങ്കുവേൻ ഒളുവട്ട പ്രേക്ഷകക് നെതുവ ഒയാഗേ നിവസേ ഹോ കർമാന്ത ശാലാവേ വോട്ട ഫ്ലോ ഏകട ഹൊന്ദബ പ്രേക്ഷകക് ദെന്ന പുലുവൻ എക്കമ വതുര മോട്ടറയ ഡീപ് ടെക് പ്രഷർ പംപ്സ് അമതന്ന 077777474
1: ഗുണാത്മക സഹ നിഷ്പാദനയക് സന്ധ നവീന താക്ഷണീൻ ബലഗൻവുനു ഡോമ കലുവട ഇവത് കിരീമേ യന്ത്രയക് ഒബത് അദമേനോം കരന്ന സുലഹ മധ്യപരിമാന സഹ നിഷ്പാദകീൻ സന്ധ സ്വയംക്രിയ വീകടിമേ യന്ത്രയക് ഹന്ദുൻവാദിമേ പുരോഗാമിയാവന മാക്സ്പെൻ സമൂഹ വ്യാപാരയട അനുബദിത മാക്സ്പെൻ ഹോൾഡിംഗ്സ് പുത്കലിക സമാഗമ വെതിൻ അദമ അമതന്ന 017769579
0: ඔබේ කෝටිපති සිහිනය අද සැබෑ වෙයිද රාත්‍රී 10ට ලක්හඬ අහන්න ජාතික ලොතරැයි මණ්ඩලයේ සියලුම ටිකට් පත්වල ජයග්‍රාහී ප්‍රතිඵල අද රාත්‍රියේම ඔබට කියන එකම රේඩියෝව ලක්හඬ